ഭീഷണി ശ്രദ്ധാഞ്ജലി പ്രദത്തവാൻ. ഗുജറാത്ത് രാജ്യസ്യ ത്രിദിവസീയ യാത്രയാം ശ്രീഷാഹ അനേകേഷാം സാർവജനിക സൌകര്യാണാം ഉദ്ഘാടനം അകരോത്.